0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ലിയോ 14-ാമൻ പാപ്പായുടെ സ്പെയിൻ സന്ദർശനത്തിന്റെ 2-ാം ദിനമായ ജൂൺ മാസം 7-ാം തീയതി മധ്യാഹ്നത്തിനു ശേഷം നടന്ന പരിപാടികളുടെയും ജൂൺ മാസം 8-ാം തീയതി പ്രഭാതത്തിൽ നടന്ന പരിപാടികളുടെയും സംക്ഷിപ്ത വിവരണവും സന്ദേശങ്ങളും കേൾക്കാം. ലിയോ 14-ാമൻ പാപ്പായുടെ സ്പെയിൻ സന്ദർശനം വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുകയാണ്. ആദ്യ രണ്ടു ദിവസങ്ങളിലും വിവിധ ആരാധനക്രമ ആഘോഷങ്ങളിലും സംഗമങ്ങളിലും യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥനയിലും ലക്ഷക്കണക്കിന് ആളുകളാണ് പാപ്പായോടൊപ്പം പ്രാർത്ഥിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നത്. മണിക്കൂറുകൾ നീണ്ട നിരയിൽ അതിരാവിലെ തന്നെ ഇടം പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വികാരിയെ ഒന്ന് കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനും അപ്രകാരം ക്രൈസ്തവ ജീവിതത്തിൽ ഒരു നവോന്മേഷം നേടുവാനും അനേകായിരങ്ങൾ എത്തിച്ചേർന്നത് സ്പെയിൻ എന്ന രാജ്യത്തെ മാത്രമല്ല ലോകത്തിലുള്ള സകല ജനതയ്ക്കും ഏറെ പ്രചോദനം പകരുന്നതായിരുന്നു. ജൂൺ മാസം 7-ാം തീയതി ഞായറാഴ്ച മാദ്രിദിൽ തന്നെയുള്ള സിബേലസ് ചത്തുരത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിയും തുടർന്ന് നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും തികച്ചും ആത്മീയതയുടെ അനുഭവം ഏവർക്കും നൽകുന്നതായിരുന്നു. 1,200,000 ആളുകളാണ് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചത്. അന്നേ ദിവസം മധ്യാഹ്നത്തിനു ശേഷം പാപ്പ ആദ്യമായി കടന്നു ചെന്നത് താൻ അംഗമായിരുന്ന അഗസ്റ്റീനിയൻ സന്യാസ സഭയിലെ സഹോദരങ്ങളെ കാണുന്നതിനും അവർക്കൊപ്പം അല്പസമയം ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. മാദ്രിദിലെ അപ്പസ്തോലിക നൂൺഷിയേച്ചറിൽ വിവിധ അഗസ്റ്റീനിയൻ സമൂഹങ്ങളിൽ നിന്നുള്ള 220 അഗസ്റ്റീനിയൻ പിതാക്കന്മാരെയും രാജ്യത്തെ വിവിധ അഗസ്റ്റീനിയൻ കുടുംബത്തിലെ അംഗങ്ങളെയും പാപ്പ സ്വീകരിച്ചു. ഫ്രാൻസിസ് പാപ്പയും തന്റെ അപ്പസ്തോലിക യാത്രകളുടെ വേളകളിൽ താൻ അംഗമായിരുന്ന ഈശോ സഭയിലെ അംഗങ്ങളെ കാണുമായിരുന്നു. ഈ പാരമ്പര്യം ലിയോ 14-ാമൻ പാപ്പയും തുടർന്നു പോരുന്നു. ഏകദേശം ഒരു മണിക്കൂർ സമയം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട ശേഷമാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. പ്രവിശ്യ സുപ്പീരിയറുടെ ആശംസയെ തുടർന്ന് തന്റെ വ്യക്തിപരമായ സന്ദേശത്തിൽ പാപ്പ ദൈവവിളിയുടെ മൂല്യവും ധ്യാനത്തിന്റെയും സ്വയാവബോധത്തിന്റെയും പ്രാധാന്യവും എടുത്തു പറഞ്ഞു. അഗസ്റ്റീനിയൻ സന്യാസികൾക്കിടയിലെ കൂട്ടായ്മയും ഹൃദയ ഐക്യവും ലോകത്തിന് എപ്രകാരം ഒരു സന്ദേശമാകുമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സ്പെയിനിൽ അഗസ്റ്റീനിയൻ സഭയിലെ അംഗങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞതോടൊപ്പം ദൈവജനത്തിനു വേണ്ടി മുൻപോട്ടു പോകുവാനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അഗസ്റ്റീനിയൻ സഭയിലെ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ വൈകുന്നേരം തന്റെ അടുത്ത പൊതുപരിപാടിക്കായി മാദ്രിദിലെ മോവിസ്റ്റാർ അങ്കണത്തിലേക്ക് കടന്നു ചെന്നു. നൂൺഷിയേച്ചറിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്ററുകൾ അകലെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കച്ചേരികൾക്കും മറ്റ് സാംസ്കാരിക കായിക സംഘടിത പരിപാടികൾക്കുമുള്ള വേദിയായി ഈ സ്ഥലം ഇന്ന് ഉപയോഗിക്കുന്നു. സംസ്കാരം, കല, സമ്പദ്വ്യവസ്ഥ, കായികം എന്നീ മേഖലകളുമായി ബന്ധങ്ങളുടെ ശൃംഖല സ്ഥാപിക്കുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ തലക്കെട്ട്. സ്പെയിനിലെ പൊതുസമൂഹത്തിന്റെ വലിയ ഒരു പങ്കാളിത്തവും സമ്മേളന നഗരിയിൽ കാണാമായിരുന്നു. നഗരിയുടെ പുറത്ത് എത്തിച്ചേർന്ന പാപ്പായെ മാദ്രിദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസെ കോബോ കാനോ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രേക്ഷകവേദിയിൽ സന്നിഹിതരായ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നതിനായി കാൽനടയായി പാപ്പ കടന്നു ചെന്നു. തദവസരത്തിൽ ഹർഷാരവങ്ങളോടെയും ആർപ്പുവിളികളോടെയും പാപ്പായെ ജനം വരവേറ്റു. തുടർന്ന് വേദിയിലെത്തിച്ചേർന്ന പാപ്പായെ വരവേൽപ്പ് ഗാനം ആലപിച്ചുകൊണ്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്തു. ശേഷം കർദിനാൾ ഹൊസെ കോബോ ഔദ്യോഗിക സ്വാഗത പ്രസംഗം നടത്തി. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ശബ്ദം വ്യക്തമായ ഒരു സ്വരം പോലെ പ്രതിധ്വനിക്കുന്നു. ഈ വൈവിധ്യമാർന്ന സദസ്സിനെ ഒരുമിച്ചു കൂട്ടിയതിന് നന്ദി. അതിനാൽ ഈ സംഭാഷണം പങ്കുവയ്ക്കുന്ന ഒരു യാത്രയാണ്. കർദിനാളിന്റെ സ്വാഗത പ്രസംഗത്തിൽ അടിവരയിടപ്പെട്ട വാക്കുകളാണ് ഇവ. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചു. സ്പാനിഷ് നടനായ അന്തോണിയോ ബന്ദേറാസിന്റെ സാക്ഷ്യം വളരെ ഹൃദ്യമായിരുന്നു.
3: Amigas y amigos, hay encuentros que no se miden solo en el tiempo, sino en su significado.
2: ജാഗരണ പ്രാർത്ഥനയുടെ അവസരത്തിൽ ഗോഡ്സ്പെൽ എന്ന സംഗീത ആവിഷ്കാരത്തിന് നേതൃത്വം നൽകിയതും അന്തോണിയോ ആയിരുന്നു. തന്റെ കുട്ടിക്കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയ വിശുദ്ധ വാരത്തിലെ അനുഭവം അദ്ദേഹം പങ്കുവച്ചു. നിർമ്മിത ബുദ്ധി നമ്മിൽ നിന്നും കവർന്നെടുക്കുന്ന അഗാധതയും ആത്മാവും വീണ്ടെടുക്കുവാൻ കല നമ്മെ സഹായിക്കുന്നു. അത് മാനവികതയുടെ സേവനത്തിൽ ആയിരിക്കണമെന്നും അദ്ദേഹം സാക്ഷ്യപ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. മാദ്രിദിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് കോംപ്ലൂട്ടൻസ് സർവകലാശാലയുടെ റെക്ടറും സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും പല ബിസിനസ് തൊഴിൽ ലോകങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാക്ഷ്യങ്ങൾക്കും ശേഷം 2016 റിയോ ഡി ജനീറോയിൽ ഒളിമ്പിക് ബാഡ്മിന്റൺ ചാമ്പ്യനായ കരോലിന മാരിനും ഒന്നിലധികം മെഡലുകൾ നേടിയ പാരാലിമ്പിക് നീന്തൽ ചാമ്പ്യനായ തെരേസ പെരാലസും സംസാരിച്ചു. കായിക പരിശീലനം ശരീരത്തിനും ആത്മാവിനും ആരോഗ്യകരമായ ഒരു പങ്കിട്ട പ്രവർത്തനമാണെന്ന് അവരുടെ സാക്ഷ്യങ്ങളിൽ എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പ സന്ദേശം നൽകി.
4: Queridos amigos, amigas, es un placer encontrarme con vosotros en este lugar, un espacio que no solo acoge actividades deportivas, artísticas y culturales, sino emociones profundas del ser humano.
5: Kala, kaiga, samskariga rangangalile vividha paripadigal nadakkunna idam mathramalla marichu santoshavum adbhutavum urjaswaladayum pratyashayum dukhavum nirashayum poleyulla മനുഷ്യന്റെ ആന്തരികമായ വികാരങ്ങൾക്കുകൂടി സാക്ഷ്യമാകുന്ന ഇടമാണ് മാഡ്രിഡ് മൂവി സ്റ്റാർ അരീനയെന്ന പൊതുവേദി എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിൽ സാംസ്കാരിക കലാ സാമ്പത്തിക സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയിലെ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയും ഇച്ഛാശക്തിയും വെളിവാക്കുന്ന മനോഹരമായ ചത്വരങ്ങളും സ്മാരകങ്ങളും പൂന്തോട്ടങ്ങളും ദേവാലയങ്ങളും യൂണിവേഴ്സിറ്റികളും സംഗീതവും നൃത്തവും ഭക്ഷണ വൈവിധ്യവുമൊക്കെയുള്ള ഒരു രാജ്യമാണിതെന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവ് ഇതിനു പിന്നിലെ ക്രിയാത്മകതയുടെ സാന്നിധ്യം അവഗണിക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് പ്രസ്താവിച്ചു. നമുക്ക് മുൻപുള്ള തലമുറകൾ സമ്മാനിച്ചുപോയ ഈ അത്ഭുതങ്ങൾക്ക് മുന്നിൽ വരും തലമുറകൾക്കായി നാം എന്താണ് അവശേഷിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം പാപ്പ സമൂഹത്തിന് മുന്നിൽ ഉയർത്തി. മാനവികതയുടെ DNA നന്മയ്ക്കും സൗന്ദര്യത്തിനും സത്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞ പാപ്പ ഇക്കാരണത്താലാണ് സഭ അന്തസ്സുള്ള ഒരു ജീവിതത്തിനും പൊതുനന്മയ്ക്കും വേണ്ടിയുള്ള മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രസ്താവിച്ചു. മനുഷ്യനായിരിക്കുക എന്നതിന്റെ ശരിയായ അർത്ഥമെന്താണെന്ന ഒരു ചോദ്യം നമുക്കു മുന്നിലുണ്ടെന്ന് പാപ്പ പറഞ്ഞു. പരസ്പര ബന്ധത്തെ നെയ്ത്തുശാലയിലെ നൂലുമായി താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പ സമൂഹത്തിലും സഭയിലുമുണ്ടാകേണ്ട പരസ്പര ബന്ധത്തിന്റെ പ്രാധാന്യം വിവിധ ചിത്രങ്ങളിലൂടെ മുന്നോട്ടുവച്ചു. സഭ എന്നും സംവാദത്തിന്റെ ശൈലിയാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യൂറോപ്പിന് വിശ്വാസത്തിന്റെ മുഖമുദ്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നും ക്രിസ്തുവിലേക്ക് വാതിലുകൾ തുറന്നിടാൻ ആഹ്വാനം ചെയ്ത നമ്മുടെ മുൻഗാമികളുടെ സ്വരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടോയെന്നും നാം ചിന്തിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പാവപ്പെട്ടവരുടെ നിലവിളി നമ്മുടെ ജീവിതത്തിന്റെയും ചരിത്രത്തിന്റെയും രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥകളുടെയും മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. മനുഷ്യന്റെ സമഗ്ര വികസനത്തിനും എല്ലാവരുടെയും പങ്കാളിത്തത്തിനുമാണ് സഭ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതുമെന്ന് തന്റെ പ്രാഥമിക ചാക്രിക ലേഖനം കൂടി പരാമർശിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എല്ലായിടങ്ങളിലും ഐക്യവും സംവാദവും പ്രത്യാശയും നന്മയും പരത്തുന്ന വിധത്തിൽ ഐക്യത്തിന്റെ പുതിയ നൂലുകളാകാനും മാനവികതയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന വ്യക്തികളാകാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു.
4: Y en lo que depende de vosotros, manteneos en paz con todo el mundo, porque en todo ello se juega que en el porvenir siga resplandeciendo nuestra magnífica humanidad. Muchas gracias.
2: പാപ്പയുടെ വാക്കുകൾക്ക് ശേഷം സംഗീത കച്ചേരിയും നടന്നു. സമ്മേളനത്തിന്റെ അവസാനം പാപ്പ ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.
4: La bendición de Dios Todopoderoso, Padre, Hijo y Espíritu Santo descienda sobre vosotros. Amén. Muchas gracias. Felicidades a todos.
2: സമാപന ഗാനവും ആലപിച്ച ശേഷം പാപ്പ കർദിനാൾ ഹൊസയോടൊപ്പം സമ്മേളന നഗരിക്ക് വെളിയിലെത്തുകയും ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. രാത്രി ഭക്ഷണത്തിനു ശേഷം പാപ്പ വിശ്രമത്തിനായി നൂൺഷിയച്ചറിലേക്ക് തിരികെ പോവുകയും ചെയ്തു. തന്റെ അപ്പസ്തോലിക യാത്രയുടെ മൂന്നാം ദിനമായ ജൂൺ മാസം 8-ാം തീയതി രാവിലെ പാപ്പ അഭിസംബോധന ചെയ്തത് സ്പെയിൻ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെയും പാർലമെന്റ് അംഗങ്ങളെയുമാണ്. നൂൺഷിയേച്ചറിൽ വിശുദ്ധബലി അർപ്പണത്തിനു ശേഷം പ്രാദേശിക സമയം 9:30 പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് പെരേസ് ഹസ്തെഹോണുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. 2018 ജൂൺ മാസം 2-ാം തീയതിയാണ് അദ്ദേഹം സ്പെയിനിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി അദ്ദേഹത്തെ പാപ്പ അപ്പസ്തോലിക കൊട്ടാരത്തിൽ സ്വീകരിച്ചിരുന്നു. തികച്ചും സൗഹൃദപരമായ സംഭാഷണത്തിനുശേഷം സ്പെയിനിലെ പാർലമെന്റിന്റെ താഴത്തെ സഭയായ കാമറ ദെയ് ദെപ്പുതാത്തിയിലേക്ക് കടന്നുചെന്നു. അനുപാതിക പ്രതിനിധിത്വ സംവിധാന പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന 350 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിന്റെ ആസ്ഥാനമായ പലാസിയോ ഡെലാസ് കോർത്തസിലാണ് പാപ്പയുടെ അടുത്ത പരിപാടിക്ക് വേദിയൊരുങ്ങിയത്. പാർലമെന്റ് അംഗങ്ങളുമായുള്ള സമ്മേളനത്തിന് എത്തിച്ചേർന്ന പാപ്പായെ പ്രധാന പ്രവേശന കവാടത്തിൽ പ്രസിഡന്റായ ഫ്രാൻസീന അർമെൻഗോൾ, സെനറ്റിന്റെ പ്രസിഡന്റായ പെദ്രോ റോയാൻ ഒഹേദ, മറ്റ് 6 ഉന്നത അധികാരികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സ്പെയിനിന്റെയും വത്തിക്കാന്റെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു. അതിനുശേഷം കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും പ്രസിഡന്റുമാർ ചേർന്ന് പരിശുദ്ധ പിതാവിനെ സലോൺ ദെ പാസോസ് പെർദിദോസ് എന്ന ഹാളിലേക്ക് അനുഗമിച്ചു. ഔദ്യോഗികമായി ഫോട്ടോ എടുക്കുകയും ഉപചാര പുസ്തകത്തിൽ കയ്യൊപ്പുവെക്കുകയും മണിക്കൂറുകളുടെ പുസ്തകം എന്ന ഗ്രന്ഥത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് നൽകുകയും ചെയ്തു. സ്വാഗത പ്രസംഗത്തിനുശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
6: Presidente del Gobierno, Presidente del Congreso de los Diputados, Presidente del Senado, Presidente del Tribunal Constitucional, Presidente del Tribunal Supremo del Consejo General del Poder Judicial, miembros del Congreso, de los Diputados y del Senado, señoras y señores.
5: മനുഷ്യാന്തസ് ഉറപ്പാക്കുന്നതും പൊതുനന്മയും മനുഷ്യന്റെ അടിസ്ഥാനാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതും മനുഷ്യകേന്ദ്രീകൃതവുമാകണം മാനുഷിക കാഴ്ചപ്പാടുകളും നിയമങ്ങളും ഭരണവുമെന്ന് തന്റെ 4-ാമത് അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സ്പെയിനിന്റെ പാർലമെന്റിൽ ജൂൺ 8-ാം തീയതി രാവിലെ നടത്തിയ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ പറഞ്ഞു. നിയമനിർമ്മാണത്തിന് ഭരണപരമായ പ്രവൃത്തി എന്നതിനൊപ്പം മനുഷ്യജീവിതത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ ഉത്തരവാദിത്വമെന്ന ഉന്നതമൂല്യം കൂടിയുണ്ടെന്നത് മറക്കരുതെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയും മനുഷ്യാന്തസ്സും വികസനവും സമാധാനവും ആധുനിക ലോകവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ മഞ്ഞിഫിക്ക ഊമാനിത്താസ് എന്ന തന്റെ പ്രാഥമിക ചാക്രിക ലേഖനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ സാങ്കേതികവിദ്യകളുടെ വളർച്ചയെയും അതിന്റെ കൂടിവരുന്ന ഉപയോഗത്തെയും കുറിച്ച് പരാമർശിച്ച പാപ്പ മാനവരാശിയുടെ വർത്തമാന ഭാവികാലങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമെന്ന നിലയിൽ അതിന്റെ ഉപയോഗത്തിന് പിന്നിൽ ഉണ്ടായിരിക്കേണ്ട നൈതികതയുടെയും ധാർമ്മികതയുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞു. സാങ്കേതികതയുടെ രംഗത്തെ വളർച്ചകൾ മനുഷ്യന്റെ നന്മയ്ക്കായുള്ളവയാണെന്ന കാര്യം മറക്കരുതെന്നും അത് മനുഷ്യന് പകരമായുള്ള ഒന്നായോ മനുഷ്യനെ മറികടക്കുന്ന ഒന്നായോ മാറരുതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. സമൂഹത്തിന്റെ അടിത്തറയും സാമൂഹ്യ ജീവിതത്തിന്റെ പാഠ്യഭൂമിയുമെന്ന നിലയിൽ കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യവും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ തുടരുന്ന സായുധ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സംസാരിച്ച പാപ്പ അവ മാനവികതയുടെ പരാജയമാണെന്ന് ആവർത്തിക്കുകയും നീണ്ടുനിൽക്കുന്ന സമാധാനത്തിലേക്ക് നയതന്ത്ര മേഖലയിലുൾപ്പെടെയുള്ള സംവാദങ്ങൾ വഴി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കുംഭസാരരഹസ്യം കാത്തുസൂക്ഷിക്കാനുള്ള സഭയുടെ അവകാശത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പ്രത്യേകം എടുത്തു പറഞ്ഞു. പാർലമെന്റിന്റെ ഓരോ പൊതുതീരുമാനങ്ങളും മജ്ജയും മാംസവുമുള്ള മനുഷ്യരെ, പ്രത്യേകിച്ച് ദുർബലരായവരെ കൂടി ബാധിക്കുന്നതാണെന്ന് മറക്കരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ ചരിത്രത്തിന്റെ വേരുകൾ മറക്കാതെയും ഭാവിയിലേക്ക് ധൈര്യപൂർവ്വം കണ്ണുനട്ടും കണ്ടുമുട്ടലുകളുടെയും സംസ്കാരത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും ഇടമായി തുടരാൻ സ്പെയിനിന് കഴിയട്ടെയെന്ന് പാപ്പ ആശംസിച്ചു.
6: A todas las naciones de la tierra, concordia a las familias y serenidad a las conciencias. Y que sobre el reino de España, marcado por la huella apostólica de Santiago y por la presencia maternal de la Virgen del Pilar, desciendan días de prosperidad, justicia y paz duradera. Muchas gracias.
2: തുടർന്ന് അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്ററുകൾ അകലെയുള്ള സ്പാനിഷ് മെത്രാൻ സമിതിയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പാപ്പ യാത്രയായി. പ്രധാന പ്രവേശന കവാടത്തിൽ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ലൂയിസ് ഹവിയർ അർഗ്വെല്ലോ ഗാർസിയ, മാദ്രിദ് ആർച്ച് ബിഷപ്പ്, സമിതിയുടെ സെക്രട്ടറിയായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ്കോ സെസാർ ഗാർസിയ മാഗാൻ എന്നിവർ ചേർന്ന് പാപ്പായെ സ്വീകരിച്ചു. ഏവരെയും അഭിവാദ്യം ചെയ്ത ശേഷം പ്ലീനറി അസംബ്ലി ഹാളിലേക്ക് പാപ്പ പ്രവേശിച്ചു. സമിതിയുടെ പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചതിനു ശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
7: Queridos hermanos en el episcopado, es con gran gozo que me presento ante vosotros en este tercer.
5: യേശു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ കൂട്ടായ്മ പുനരുജ്ജീവിപ്പിക്കാനാണ് താനും ആവശ്യപ്പെടുന്നതെന്ന് തന്റെ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സ്പെയിനിലെ മെത്രാൻ സമിതി അംഗങ്ങളുമായി June 8 കൂടിക്കാഴ്ച നടത്തവേ ലിയോ 14 പാപ്പ പ്രസ്താവിച്ചു. ആധ്യാത്മിക മേഖലയിലെ പരസ്പരമുള്ള ആശയ കൈമാറ്റത്തിന്റെ പ്രാധാന്യം തന്റെ പ്രഭാഷണത്തിൽ പരിശുദ്ധപിതാവ് പ്രത്യേകം പരാമർശിച്ചു. നമ്മുടെ ഈ വിശ്വാസയാത്രയെ പഴമയുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അനാവശ്യമായ ഭാരങ്ങൾ പേറിയും ബുദ്ധിമുട്ടേറിയതാക്കി മാറ്റാതെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും എന്നാൽ അതേസമയം വിശ്വാസ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പരിശുദ്ധപിതാവ് ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യവും ധൈര്യവും വിവേകപൂർവം ഉൾച്ചേർത്തു വേണം മുന്നോട്ടു പോകേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ തീർത്ഥാടനത്തിൽ ഭക്ഷണമായി തീരുകയും രക്ഷയിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യുന്നവയാണ് തിരുവചനവും വിശുദ്ധ കുർബാനയുമെന്ന് പ്രസ്താവിച്ച പാപ്പ അവയ്ക്കുവേണ്ടിയുള്ള വിശപ്പ് കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ഭിന്ന സംസ്കാരങ്ങളും ഭാഷകളും നാനാത്വവുമുള്ള ഒരു സമൂഹമെന്ന നിലയിൽ പരസ്പര സംവാദങ്ങളുടെയും പരസ്പരമുള്ള മനസ്സിലാക്കലിന്റെയും പ്രാധാന്യത്തിലേക്കും പരിശുദ്ധപിതാവ് വിരൽ ചൂണ്ടി. സഭയുടെ വിശ്വാസ പൈതൃകമുൾപ്പെടെയുള്ളവ സംവാദത്തിനും കണ്ടുമുട്ടലുകൾക്കും വേണ്ട ഉപകരണങ്ങളായി മാറേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുവജനങ്ങളോടുള്ള സഭയുടെയും സഭാനേതൃത്വത്തിന്റെയും ഉത്തരവാദിത്വം പ്രത്യേകമായി പരാമർശിച്ച പാപ്പ തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് അവർക്കുള്ള ജിജ്ഞാസയെ സഭ ഗൗരവമായി കാണണമെന്നും തങ്ങളുടെ വിളി തിരിച്ചറിയാൻ അവരെ സഹായിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. വൈദികാർത്ഥികൾക്കു ലഭിക്കേണ്ട മെച്ചപ്പെട്ട പരിശീലനത്തിന്റെ ആവശ്യത്തിലേക്കും പാപ്പ വിരൽ ചൂണ്ടി. സഭയിൽ കരുതലും ശുശ്രൂഷയും ഉറപ്പാക്കേണ്ടവരിൽ നിന്ന് മുറിവേറ്റ മനുഷ്യരുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ അവരുടെ മുറിവുണക്കാനും അവർക്ക് സംരക്ഷണമേകാനും സഭയ്ക്കുള്ള ഉത്തരവാദിത്വം പ്രത്യേകം എടുത്തുപറഞ്ഞു. ഇന്ന് ദൈവത്തെ തള്ളിപ്പറയുകയും എന്നാൽ ജീവിതത്തിന്റെ അർത്ഥവും സത്യവും പ്രത്യാശയും തേടുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെന്ന് പറഞ്ഞ പാപ്പ അവരെ ശ്രവിക്കാനും യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വലിയ നിധിയെ കാണിച്ചുകൊടുക്കാനും സഭയ്ക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിലെ വിശ്വാസ ജീവിത മാതൃക പരാമർശിച്ച പാപ്പ സഭ ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്ന് മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യവും തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു.
2: തുടർന്ന് ഉപചാരഗ്രന്ഥത്തിൽ ഒപ്പുവയ്ക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
7: Padre, Hijo y Espíritu Santo descienda sobre vosotros. Amén. Muchas gracias.
2: മെത്രാൻമാരെ പാപ്പ വ്യക്തിപരമായി കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത ശേഷം സന്ദർശന സ്മാരക ഫലകം ഉദ്ഘാടനവും നടത്തി. തുടർന്ന് അപ്പസ്തോലിക നൂൺഷിയേച്ചറിലേക്ക് മടങ്ങിയ പാപ്പ മെത്രാൻമാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: ലിയോ പതിനാലാമൻ പാപ്പായുടെ സ്പെയിൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ജൂൺ മാസം 7ാം തീയതി മധ്യാഹ്നത്തിനു ശേഷം നടന്ന പരിപാടികളുടെയും ജൂൺ മാസം 8ാം തീയതി പ്രഭാതത്തിൽ നടന്ന പരിപാടികളുടെയും സംക്ഷിപ്ത വിവരണവും സന്ദേശങ്ങളും കേൾക്കാം. ലിയോ പതിനാലാമൻ പാപ്പായുടെ സ്പെയിൻ സന്ദർശനം വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുകയാണ്. ആദ്യ രണ്ടു ദിവസങ്ങളിലും വിവിധ ആരാധനക്രമ ആഘോഷങ്ങളിലും സംഗമങ്ങളിലും യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥനയിലും ലക്ഷക്കണക്കിന് ആളുകളാണ് പാപ്പായോടൊപ്പം പ്രാർത്ഥിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നത്. മണിക്കൂറുകൾ നീണ്ട നിരയിൽ അതിരാവിലെ തന്നെ ഇടം പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വികാരിയെ ഒന്ന് കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനും അപ്രകാരം ക്രൈസ്തവ ജീവിതത്തിൽ ഒരു നവോന്മേഷം നേടുവാനും അനേകായിരങ്ങൾ എത്തിച്ചേർന്നത് സ്പെയിൻ എന്ന രാജ്യത്തെ മാത്രമല്ല ലോകത്തിലുള്ള സകല ജനതയ്ക്കും ഏറെ പ്രചോദനം പകരുന്നതായിരുന്നു. ജൂൺ മാസം 7ാം തീയതി ഞായറാഴ്ച മാദ്രിദിൽ തന്നെയുള്ള സിബേലസ് ചത്തുരത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിയും തുടർന്ന് നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും തികച്ചും ആത്മീയതയുടെ അനുഭവം ഏവർക്കും നൽകുന്നതായിരുന്നു. 1,200,000 ആളുകളാണ് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചത്. അന്നേ ദിവസം മധ്യാഹ്നത്തിനു ശേഷം പാപ്പ ആദ്യമായി കടന്നുചെന്നത് താൻ അംഗമായിരുന്ന അഗസ്റ്റീനിയൻ സന്യാസസഭയിലെ സഹോദരങ്ങളെ കാണുന്നതിനും അവർക്കൊപ്പം അല്പസമയം ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. മാദ്രിദിലെ അപ്പസ്തോലിക നൂൺഷിയേച്ചറിൽ വിവിധ അഗസ്റ്റീനിയൻ സമൂഹങ്ങളിൽ നിന്നുള്ള 220 അഗസ്റ്റീനിയൻ പിതാക്കന്മാരെയും രാജ്യത്തെ വിവിധ അഗസ്റ്റീനിയൻ കുടുംബത്തിലെ അംഗങ്ങളെയും പാപ്പ സ്വീകരിച്ചു. ഫ്രാൻസിസ് പാപ്പയും തന്റെ അപ്പസ്തോലിക യാത്രകളുടെ വേളകളിൽ താൻ അംഗമായിരുന്ന ഈശോ സഭയിലെ അംഗങ്ങളെ കാണുമായിരുന്നു. ഈ പാരമ്പര്യം ലിയോ പതിനാലാമൻ പാപ്പയും തുടർന്നു പോരുന്നു. ഏകദേശം 1 മണിക്കൂർ സമയം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട ശേഷമാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. പ്രവിശ്യ സുപ്പീരിയറുടെ ആശംസയെ തുടർന്ന് തന്റെ വ്യക്തിപരമായ സന്ദേശത്തിൽ പാപ്പ ദൈവവിളിയുടെ മൂല്യവും ധ്യാനത്തിന്റെയും സ്വയാവബോധത്തിന്റെയും പ്രാധാന്യവും എടുത്തു പറഞ്ഞു. അഗസ്റ്റീനിയൻ സന്യാസികൾക്കിടയിലെ കൂട്ടായ്മയും ഹൃദയ ഐക്യവും ലോകത്തിന് എപ്രകാരം ഒരു സന്ദേശമാകുമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സ്പെയിനിൽ അഗസ്റ്റീനിയൻ സഭയിലെ അംഗങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞതോടൊപ്പം ദൈവജനത്തിനുവേണ്ടി മുൻപോട്ടു പോകുവാനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അഗസ്റ്റീനിയൻ സഭയിലെ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം പാപ്പ വൈകുന്നേരം തന്റെ അടുത്ത പൊതുപരിപാടിക്കായി മാദ്രിദിലെ മോവിസ്റ്റാർ അങ്കണത്തിലേക്ക് കടന്നുചെന്നു. നൂൺഷിയേച്ചറിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്ററുകൾ അകലെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കച്ചേരികൾക്കും മറ്റ് സാംസ്കാരിക കായിക സംഘടിത പരിപാടികൾക്കുമുള്ള വേദിയായി ഈ സ്ഥലം ഇന്ന് ഉപയോഗിക്കുന്നു. സംസ്കാരം, കല, സമ്പദ്വ്യവസ്ഥ, കായികം എന്നീ മേഖലകളുമായി ബന്ധങ്ങളുടെ ശൃംഖല സ്ഥാപിക്കുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ തലക്കെട്ട്. സ്പെയിനിലെ പൊതുസമൂഹത്തിന്റെ വലിയ ഒരു പങ്കാളിത്തവും സമ്മേളന നഗരിയിൽ കാണാമായിരുന്നു. നഗരിയുടെ പുറത്ത് എത്തിച്ചേർന്ന പാപ്പായെ മാദ്രിദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസേ കോബോ കാനോ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രേക്ഷകവേദിയിൽ സന്നിഹിതരായ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നതിനായി കാൽനടയായി പാപ്പ കടന്നുചെന്നു. തദവസരത്തിൽ ഹർഷാരവങ്ങളോടെയും ആർപ്പുവിളികളോടെയും പാപ്പായെ ജനം വരവേറ്റു. തുടർന്ന് വേദിയിലെത്തിച്ചേർന്ന പാപ്പായെ വരവേൽപ്പ് ഗാനം ആലപിച്ചുകൊണ്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്തു. ശേഷം കർദിനാൾ ഹൊസേ കോബോ ഔദ്യോഗിക സ്വാഗത പ്രസംഗം നടത്തി. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ശബ്ദം വ്യക്തമായ ഒരു സ്വരം പോലെ പ്രതിധ്വനിക്കുന്നു. ഈ വൈവിധ്യമാർന്ന സദസ്സിനെ ഒരുമിച്ചു കൂട്ടിയതിന് നന്ദി. അതിനാൽ ഈ സംഭാഷണം പങ്കുവയ്ക്കുന്ന ഒരു യാത്രയാണ്. കർദിനാളിന്റെ സ്വാഗത പ്രസംഗത്തിൽ അടിവരയിടപ്പെട്ട വാക്കുകളാണ് ഇവ. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചു. സ്പാനിഷ് നടനായ അന്തോണിയോ ബന്ദേറാസിന്റെ സാക്ഷ്യം വളരെ ഹൃദ്യമായിരുന്നു.
1: Amigas y amigos, hay encuentros que no se miden solo en el tiempo, sino en su significado.
0: ജാഗരണ പ്രാർത്ഥനയുടെ അവസരത്തിൽ ഗോഡ്സ്പെൽ എന്ന സംഗീത ആവിഷ്കാരത്തിന് നേതൃത്വം നൽകിയതും അന്തോണിയോ ആയിരുന്നു. തന്റെ കുട്ടിക്കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയ വിശുദ്ധവാരത്തിലെ അനുഭവം അദ്ദേഹം പങ്കുവച്ചു. നിർമ്മിത ബുദ്ധി നമ്മിൽ നിന്നും കവർന്നെടുക്കുന്ന അഗാധതയും ആത്മാവും വീണ്ടെടുക്കുവാൻ കല നമ്മെ സഹായിക്കുന്നു. അത് മാനവികതയുടെ സേവനത്തിൽ ആയിരിക്കണമെന്നും അദ്ദേഹം സാക്ഷ്യപ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. മാദ്രിദിൻ

0: വിദ്യാഭ്യാസ സാംസ്കാരിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് കോംപ്ലൂട്ടൻസ് സർവകലാശാലയുടെ റെക്ടറും സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും പല ബിസിനസ് തൊഴിൽ ലോകങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാക്ഷ്യങ്ങൾക്കും ശേഷം 2016 റിയോ ദ ജനീറോയിൽ ഒളിമ്പിക് ബാഡ്മിന്റൺ ചാമ്പ്യനായ കരോലിന മാരിനും ഒന്നിലധികം മെഡലുകൾ നേടിയ പാരാലിമ്പിക് നീന്തൽ ചാമ്പ്യനായ തെരേസ പെരാലസും സംസാരിച്ചു. കായിക പരിശീലനം ശരീരത്തിനും ആത്മാവിനും ആരോഗ്യകരമായ ഒരു പങ്കിട്ട പ്രവർത്തനമാണെന്ന് അവരുടെ സാക്ഷ്യങ്ങളിൽ എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പ സന്ദേശം നൽകി.
1: Queridos amigos, amigas, es un placer encontrarme con vosotros en este lugar, un espacio que no solo acoge actividades deportivas, artísticas y culturales, sino emociones profundas del ser humano.
2: Kala, kaiga, samskarika rangangalile vividha paripadigal nadakkunna idam mathramalla marichu santoshavum adbhutavum urjaswaladayum pratyashayum dukhavum nirashayum poleyulla മനുഷ്യന്റെ ആന്തരികമായ വികാരങ്ങൾക്കുകൂടി സാക്ഷ്യമാകുന്ന ഇടമാണ് മാഡ്രിഡ് മൂവിസ്റ്റാർ അരീനയെന്ന പൊതുവേദി എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിൽ സാംസ്കാരിക, കലാ, സാമ്പത്തിക, സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയിലെ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയും ഇച്ഛാശക്തിയും വെളിവാക്കുന്ന മനോഹരമായ ചത്വരങ്ങളും സ്മാരകങ്ങളും പൂന്തോട്ടങ്ങളും ദേവാലയങ്ങളും യൂണിവേഴ്സിറ്റികളും സംഗീതവും നൃത്തവും ഭക്ഷണ വൈവിധ്യവുമൊക്കെയുള്ള ഒരു രാജ്യമാണിതെന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവ് ഇതിനു പിന്നിലെ ക്രിയാത്മകതയുടെ സാന്നിധ്യം അവഗണിക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് പ്രസ്താവിച്ചു. നമുക്കു മുൻപുള്ള തലമുറകൾ സമ്മാനിച്ചുപോയ ഈ അത്ഭുതങ്ങൾക്കു മുന്നിൽ വരും തലമുറകൾക്കായി നാം എന്താണ് അവശേഷിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം പാപ്പ സമൂഹത്തിനു മുന്നിൽ ഉയർത്തി. മാനവികതയുടെ DNA നന്മയ്ക്കും സൗന്ദര്യത്തിനും സത്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞ പാപ്പ, ഇക്കാരണത്താലാണ് സഭ അന്തസ്സുള്ള ഒരു ജീവിതത്തിനും പൊതുനന്മയ്ക്കും വേണ്ടിയുള്ള മാർഗങ്ങൾ മുന്നോട്ടു വയ്ക്കുന്നതെന്ന് പ്രസ്താവിച്ചു. മനുഷ്യനായിരിക്കുക എന്നതിന്റെ ശരിയായ അർത്ഥമെന്താണെന്ന ഒരു ചോദ്യം നമുക്കു മുന്നിലുണ്ടെന്ന് പാപ്പ പറഞ്ഞു. പരസ്പര ബന്ധത്തെ നെയ്ത്തുശാലയിലെ നൂലുമായി താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പ സമൂഹത്തിലും സഭയിലുമുണ്ടാകേണ്ട പരസ്പര ബന്ധത്തിന്റെ പ്രാധാന്യം വിവിധ ചിത്രങ്ങളിലൂടെ മുന്നോട്ടുവച്ചു. സഭ എന്നും സംവാദത്തിന്റെ ശൈലിയാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യൂറോപ്പിന് വിശ്വാസത്തിന്റെ മുഖമുദ്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നും ക്രിസ്തുവിലേക്ക് വാതിലുകൾ തുറന്നിടാൻ ആഹ്വാനം ചെയ്ത നമ്മുടെ മുൻഗാമികളുടെ സ്വരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടോയെന്നും നാം ചിന്തിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പാവപ്പെട്ടവരുടെ നിലവിളി നമ്മുടെ ജീവിതത്തിന്റെയും ചരിത്രത്തിന്റെയും രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥകളുടെയും മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. മനുഷ്യന്റെ സമഗ്ര വികസനത്തിനും എല്ലാവരുടെയും പങ്കാളിത്തത്തിനുമാണ് സഭ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതുമെന്ന് തന്റെ പ്രാഥമിക ചാക്രിക ലേഖനം കൂടി പരാമർശിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എല്ലായിടങ്ങളിലും ഐക്യവും സംവാദവും പ്രത്യാശയും നന്മയും പരത്തുന്ന വിധത്തിൽ ഐക്യത്തിന്റെ പുതിയ നൂലുകളാകാനും മാനവികതയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന വ്യക്തികളാകാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു.
1: Y en lo que depende de vosotros, manteneos en paz con todo el mundo, porque en todo ello se juega que en el porvenir siga resplandeciendo nuestra magnífica humanidad. Muchas gracias.
0: പാപ്പയുടെ വാക്കുകൾക്ക് ശേഷം സംഗീത കച്ചേരിയും നടന്നു. സമ്മേളനത്തിന്റെ അവസാനം പാപ്പ ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.
1: La bendición de Dios Todopoderoso, Padre, Hijo y Espíritu Santo descienda sobre vosotros. Amén. Muchas gracias. Felicidades a todos.
0: സമാപന ഗാനവും ആലപിച്ച ശേഷം പാപ്പ കർദിനാൾ ഹൊസയോടൊപ്പം സമ്മേളന നഗരിക്ക് വെളിയിലെത്തുകയും ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. രാത്രി ഭക്ഷണത്തിനുശേഷം പാപ്പ വിശ്രമത്തിനായി നൂൺഷിയച്ചറിലേക്ക് തിരികെ പോവുകയും ചെയ്തു. തന്റെ അപ്പസ്തോലിക യാത്രയുടെ 3-ാം ദിനമായ ജൂൺ മാസം 8-ാം തീയതി രാവിലെ പാപ്പ അഭിസംബോധന ചെയ്തത് സ്പെയിൻ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെയും പാർലമെന്റ് അംഗങ്ങളെയുമാണ്. നൂൺഷിയച്ചറിൽ വിശുദ്ധ ബലിയർപ്പണത്തിനു ശേഷം പ്രാദേശിക സമയം 9:30 പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് പെരേസ് ഹസ്തെഹോണുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. 2018 ജൂൺ മാസം 2-ാം തീയതിയാണ് അദ്ദേഹം സ്പെയിനിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി അദ്ദേഹത്തെ പാപ്പ അപ്പസ്തോലിക കൊട്ടാരത്തിൽ സ്വീകരിച്ചിരുന്നു. തികച്ചും സൗഹൃദപരമായ സംഭാഷണത്തിനു ശേഷം സ്പെയിനിലെ പാർലമെന്റിന്റെ താഴത്തെ സഭയായ കാമറ ദെയ് ദെപ്പുതാത്തിയിലേക്ക് കടന്നുചെന്നു. അനുപാതിക പ്രതിനിധിത്വ സംവിധാന പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന 350 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിന്റെ ആസ്ഥാനമായ പലാസിയോ ദെ ലാസ് കോർത്തസിലാണ് പാപ്പയുടെ അടുത്ത പരിപാടിക്ക് വേദിയൊരുങ്ങിയത്. പാർലമെന്റ് അംഗങ്ങളുമായുള്ള സമ്മേളനത്തിന് എത്തിച്ചേർന്ന പാപ്പായെ പ്രധാന പ്രവേശന കവാടത്തിൽ പ്രസിഡന്റായ ഫ്രാൻസീന അർമെൻഗോൾ, സെനറ്റിന്റെ പ്രസിഡന്റായ പെദ്രോ റോയാൻ ഒഹേദ, മറ്റ് 6 ഉന്നത അധികാരികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സ്പെയിനിന്റെയും വത്തിക്കാന്റെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു. അതിനുശേഷം കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും പ്രസിഡന്റുമാർ ചേർന്ന് പരിശുദ്ധ പിതാവിനെ സലോൺ ദെ പാസോസ് പെർദിദോസ് എന്ന ഹാളിലേക്ക് അനുഗമിച്ചു. ഔദ്യോഗികമായി ഫോട്ടോ എടുക്കുകയും ഉപചാര പുസ്തകത്തിൽ കയ്യൊപ്പുവെക്കുകയും മണിക്കൂറുകളുടെ പുസ്തകം എന്ന ഗ്രന്ഥത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് നൽകുകയും ചെയ്തു. സ്വാഗത പ്രസംഗത്തിനു ശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
3: Presidente del Gobierno, Presidente del Congreso de los Diputados, Presidente del Senado, Presidente del Tribunal Constitucional, Presidente del Tribunal Supremo del Consejo General del Poder Judicial, miembros del Congreso, de los Diputados y del Senado, señoras y señores.
2: മനുഷ്യാന്ത സുറപ്പാക്കുന്നതും പൊതുനന്മയും മനുഷ്യന്റെ അടിസ്ഥാനാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതും മനുഷ്യകേന്ദ്രീകൃതവുമാകണം മാനുഷിക കാഴ്ചപ്പാടുകളും നിയമങ്ങളും ഭരണവുമെന്ന് തന്റെ 4-ാമത് അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി സ്പെയിനിന്റെ പാർലമെന്റിൽ ജൂൺ 8-ാം തീയതി രാവിലെ നടത്തിയ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ പറഞ്ഞു, നിയമനിർമ്മാണത്തിന് ഭരണപരമായ പ്രവൃത്തി എന്നതിനൊപ്പം മനുഷ്യജീവിതത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ ഉത്തരവാദിത്വമെന്ന ഉന്നത മൂല്യം കൂടിയുണ്ടെന്നത് മറക്കരുതെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയും മനുഷ്യാന്തസ്സും വികസനവും സമാധാനവും ആധുനിക ലോകവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ മഞ്ഞിഫിക്ക ഊമാനിത്താസ് എന്ന തന്റെ പ്രാഥമിക ചാക്രിക ലേഖനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയെയും അതിന്റെ കൂടിവരുന്ന ഉപയോഗത്തെയും കുറിച്ച് പരാമർശിച്ച പാപ്പ മാനവരാശിയുടെ വർത്തമാന ഭാവി കാലങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമെന്ന നിലയിൽ അതിന്റെ ഉപയോഗത്തിന് പിന്നിൽ ഉണ്ടായിരിക്കേണ്ട നൈതികതയുടെയും ധാർമ്മികതയുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞു. സാങ്കേതികതയുടെ രംഗത്തെ വളർച്ചകൾ മനുഷ്യന്റെ നന്മയ്ക്കായുള്ളവയാണെന്ന കാര്യം മറക്കരുതെന്നും അത് മനുഷ്യന് പകരമായുള്ള ഒന്നായോ മനുഷ്യനെ മറികടക്കുന്ന ഒന്നായോ മാറരുതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. സമൂഹത്തിന്റെ അടിത്തറയും സാമൂഹ്യ ജീവിതത്തിന്റെ പാഠ്യഭൂമിയുമെന്ന നിലയിൽ കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യവും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ തുടരുന്ന സായുധ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സംസാരിച്ച പാപ്പ അവ മാനവികതയുടെ പരാജയമാണെന്ന് ആവർത്തിക്കുകയും നീണ്ടുനിൽക്കുന്ന സമാധാനത്തിലേക്ക് നയതന്ത്ര മേഖലയിലുൾപ്പെടെയുള്ള സംവാദങ്ങൾ വഴി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കുംഭസാര രഹസ്യം കാത്തുസൂക്ഷിക്കാനുള്ള സഭയുടെ അവകാശത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പ്രത്യേകം എടുത്തു പറഞ്ഞു. പാർലമെന്റിന്റെ ഓരോ പൊതുതീരുമാനങ്ങളും മജ്ജയും മാംസവുമുള്ള മനുഷ്യരെ, പ്രത്യേകിച്ച് ദുർബലരായവരെ കൂടി ബാധിക്കുന്നതാണെന്ന് മറക്കരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ ചരിത്രത്തിന്റെ വേരുകൾ മറക്കാതെയും ഭാവിയിലേക്ക് ധൈര്യപൂർവ്വം കണ്ണുനട്ടും കണ്ടുമുട്ടലുകളുടെയും സംസ്കാരത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും ഇടമായി തുടരാൻ സ്പെയിനിന് കഴിയട്ടെയെന്ന് പാപ്പ ആശംസിച്ചു.
3: A todas las naciones de la tierra, concordia a las familias y serenidad a las conciencias. Y que sobre el reino de España, marcado por la huella apostólica de Santiago y por la presencia maternal de la Virgen del Pilar, desciendan días de prosperidad, justicia y paz duradera. Muchas gracias.
0: തുടർന്ന് അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്ററുകൾ അകലെയുള്ള സ്പാനിഷ് മെത്രാൻ സമിതിയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പാപ്പ യാത്രയായി. പ്രധാന പ്രവേശന കവാടത്തിൽ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ലൂയിസ് ഹവിയർ അർഗ്വെല്ലോ ഗാർസിയ, മാദ്രിദ് ആർച്ച് ബിഷപ്പ്, സമിതിയുടെ സെക്രട്ടറിയായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ്കോ സെസാർ ഗാർസിയ മാഗാൻ എന്നിവർ ചേർന്ന് പാപ്പായെ സ്വീകരിച്ചു. ഏവരെയും അഭിവാദ്യം ചെയ്ത ശേഷം പ്ലീനറി അസംബ്ലി ഹാളിലേക്ക് പാപ്പ പ്രവേശിച്ചു. സമിതിയുടെ പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചതിനു ശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
4: Queridos hermanos en el episcopado, es con gran gozo que me presento ante vosotros en este tercer.
2: യേശു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ കൂട്ടായ്മ പുനരുജ്ജീവിപ്പിക്കാനാണ് താനും ആവശ്യപ്പെടുന്നതെന്ന് തന്റെ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സ്പെയിനിലെ മെത്രാൻ സമിതി അംഗങ്ങളുമായി ജൂൺ 8-ാം തീയതി കൂടിക്കാഴ്ച നടത്തവെ ലിയോ 14-ാമൻ പാപ്പ പ്രസ്താവിച്ചു. ആധ്യാത്മിക മേഖലയിലെ പരസ്പരമുള്ള ആശയകൈമാറ്റത്തിന്റെ പ്രാധാന്യം തന്റെ പ്രഭാഷണത്തിൽ പരിശുദ്ധപിതാവ് പ്രത്യേകം പരാമർശിച്ചു. നമ്മുടെ ഈ വിശ്വാസയാത്രയെ പഴമയുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അനാവശ്യമായ ഭാരങ്ങൾ പേറിയും ബുദ്ധിമുട്ടേറിയതാക്കി മാറ്റാതെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും എന്നാൽ അതേസമയം വിശ്വാസ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പരിശുദ്ധപിതാവ് ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യവും ധൈര്യവും വിവേകപൂർവം ഉൾച്ചേർത്തുവേണം മുന്നോട്ടു പോകേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ തീർത്ഥാടനത്തിൽ ഭക്ഷണമായി തീരുകയും രക്ഷയിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യുന്നവയാണ് തിരുവചനവും വിശുദ്ധ കുർബാനയുമെന്ന് പ്രസ്താവിച്ച പാപ്പ അവയ്ക്കുവേണ്ടിയുള്ള വിശപ്പ് കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ഭിന്ന സംസ്കാരങ്ങളും ഭാഷകളും നാനാത്വവുമുള്ള ഒരു സമൂഹമെന്ന നിലയിൽ പരസ്പര സംവാദങ്ങളുടെയും പരസ്പരമുള്ള മനസ്സിലാക്കലിന്റെയും പ്രാധാന്യത്തിലേക്കും പരിശുദ്ധപിതാവ് വിരൽ ചൂണ്ടി. സഭയുടെ വിശ്വാസ പൈതൃകമുൾപ്പെടെയുള്ളവ സംവാദത്തിനും കണ്ടുമുട്ടലുകൾക്കും വേണ്ട ഉപകരണങ്ങളായി മാറേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുവജനങ്ങളോടുള്ള സഭയുടെയും സഭാനേതൃത്വത്തിന്റെയും ഉത്തരവാദിത്വം പ്രത്യേകമായി പരാമർശിച്ച പാപ്പ തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് അവർക്കുള്ള ജിജ്ഞാസയെ സഭ ഗൗരവമായി കാണണമെന്നും തങ്ങളുടെ വിളിത്തിരിച്ചറിയാൻ അവരെ സഹായിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. വൈദികാർത്ഥികൾക്ക് ലഭിക്കേണ്ട മെച്ചപ്പെട്ട പരിശീലനത്തിന്റെ ആവശ്യത്തിലേക്കും പാപ്പ വിരൽ ചൂണ്ടി. സഭയിൽ കരുതലും ശുശ്രൂഷയും ഉറപ്പാക്കേണ്ടവരിൽ നിന്ന് മുറിവേറ്റ മനുഷ്യരുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ അവരുടെ മുറിവുണക്കാനും അവർക്ക് സംരക്ഷണമേകാനും സഭയ്ക്കുള്ള ഉത്തരവാദിത്വം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇന്ന് ദൈവത്തെ തള്ളിപ്പറയുകയും എന്നാൽ ജീവിതത്തിന്റെ അർത്ഥവും സത്യവും പ്രത്യാശയും തേടുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെന്ന് പറഞ്ഞ പാപ്പ അവരെ ശ്രവിക്കാനും യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വലിയ നിധിയെ കാണിച്ചുകൊടുക്കാനും സഭയ്ക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിലെ വിശ്വാസ ജീവിത മാതൃക പരാമർശിച്ച പാപ്പ സഭ ക്രിസ്തുവിന്റെ ഹൃദയത്തോടു ചേർന്ന് മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യവും തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു.
0: തുടർന്ന് ഉപചാരഗ്രന്ഥത്തിൽ ഒപ്പുവയ്ക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
4: Padre, Hijo y Espíritu Santo, descienda sobre vosotros. Amén. Muchas gracias.
0: മെത്രാൻമാരെ പാപ്പ വ്യക്തിപരമായി കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത ശേഷം സന്ദർശന സ്മാരക ഫലകം ഉദ്ഘാടനവും നടത്തി. തുടർന്ന് അപ്പസ്തോലിക നൂൺഷിയേച്ചറിലേക്ക് മടങ്ങിയ പാപ്പ മെത്രാൻമാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 8 ഉച്ചമുതൽ June 9 ഉച്ചവരെ നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർ വിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർ വിവരണത്തിലൂടെയാണ് നാം മുൻപോട്ടു പോകുന്നത്. തന്റെ 4-ാമത്തെ വിദേശ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 6 തീയതി ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്രയായ പാപ്പ തലസ്ഥാന നഗരിയായ മാഡ്രിഡിലെത്തുകയും ഔദ്യോഗിക സ്വീകരണമേറ്റുവാങ്ങുകയും ചെയ്തു. തുടർന്ന് രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ച പരിശുദ്ധ പിതാവ് അബലർക്കും ആലംബഹീനർക്കും അഭയമേകുന്ന സേദിയ 24 അഭയകേന്ദ്രം സന്ദർശിക്കുകയും പിന്നീട് വൈകുന്നേരം 600,000 യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ സമ്മേളനം നടത്തുകയും ചെയ്തു. June 7 തീയതി നഗരത്തിലുള്ള സിബേലസ് ചത്തുരത്തിൽ 1,200,000 ആളുകളുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച പരിശുദ്ധ പിതാവ് ഉച്ചകഴിഞ്ഞ് മാഡ്രിഡ് നഗരത്തിലുള്ള അഗസ്റ്റീനിയൻ സമൂഹാംഗങ്ങളെ സന്ദർശിക്കുകയും പിന്നീട് മൂവിസ്റ്റാർ അരീനയിൽ വെച്ച് സാംസ്കാരിക, കലാ, സാമ്പത്തിക, സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 8 തീയതി രാവിലെ സ്പെയിനിന്റെ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ പാപ്പ അവിടെയുള്ള ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഏറെ പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിനു ശേഷം രാജ്യത്തെ പ്രാദേശിക സഭാ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പരിശുദ്ധ പിതാവ് മിത്രാൻ സമിതിയുടെ മന്ദിരത്തിലെത്തുകയും അവർക്കൊപ്പം സമയം ചിലവിടുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് തിരികെ പോവുകയും അവിടെ രാജ്യത്തെ മിത്രാന്മാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തതുവരെയുള്ള വിവരണമാണ് കഴിഞ്ഞ ദിവസം വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അതിന്റെ വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലൂടെയും റേഡിയോയിലൂടെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത്. June 8 തീയതി ഉച്ചകഴിഞ്ഞ് 4 മുതൽ നുൺഷേച്ചറിൽ വച്ചു നടന്ന ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കു ശേഷമുള്ള പരിശുദ്ധ പിതാവിന്റെ പ്രധാന പരിപാടികൾ വൈകുന്നേരം അൽമുദേനയിൽ പരിശുദ്ധമ്മയുടെ പേരിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രാർത്ഥന, സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹവുമൊത്തുള്ള പ്രാർത്ഥനാ സമ്മേളനം എന്നിവയായിരുന്നു. June 8 തീയതി അൽമുദേനയിലുള്ള സെന്റ് മേരി ലെറയാൽ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കും പരിശുദ്ധമ്മയോടുള്ള വണക്കത്തിനുമായി വൈകുന്നേരം 5:30 പാപ്പ കാറിൽ യാത്രയായി. 1879 പരിശുദ്ധമ്മയ്ക്കുവേണ്ടി ഒരു സ്മാരകമായി പണിചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ തയ്യാറെടുപ്പുകൾക്കു ശേഷം 1883 കല്ലിട്ട ഈ സമുച്ചയം എന്നാൽ പിന്നീട് ലിയോ 13-ാമൻ പാപ്പ മാഡ്രിഡ് രൂപത സ്ഥാപിച്ചതോടെ കത്തീഡ്രൽ ദേവാലയമാക്കി മാറ്റാൻ തീരുമാനിക്കപ്പെടുകയായിരുന്നു. 1911 മാത്രമാണ് ഈ ദേവാലയത്തിന്റെ ക്രിപ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പിന്നീട് യുദ്ധങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും മൂലം വിവിധ തടസ്സങ്ങൾ നേരിട്ട ഈ പണികൾ അവസാനിച്ചത് 1993. സ്പെയിനിലേക്കുള്ള തന്റെ 4-ാമത്തെയും തന്റെ പൊന്തിഫിക്കേറ്റിലെ 59-ാമത്തെയും അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി രാജ്യത്തെത്തിയ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയാണ് 1993 June 15 ഈ ദേവാലയം കൂദാശ ചെയ്തത്. നുൺഷേച്ചറിൽ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ അതിമനോഹരമായ ദേവാലയത്തിൽ വൈകുന്നേരം 6 മണിയോടെ എത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസേ കോബോ കാനോയും സഹായമെത്രാനും ഉൾപ്പെടുന്ന സംഘം സ്വാഗതം ചെയ്തു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ പ്രാരംഭഗാനത്തിനു ശേഷം അതിരൂപതാധ്യക്ഷൻ പാപ്പായെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. തുടർന്നു നടന്ന പ്രാർത്ഥനയ്ക്കും സുവിശേഷ വായനയ്ക്കും ശേഷം പരിശുദ്ധ പിതാവ് വചന സന്ദേശം നൽകി.
3: Saludo con afecto a todos vosotros, hermanos y hermanas, que con alegría y fervor os unís hoy al homenaje a Nuestra Señora de la Almudena, madre protectora de esta arquidiócesis, durante el cual pondré a sus pies la rosa de oro.
2: മാതൃദദ്രൂപതയുടെ മാതാവും സംരക്ഷകയുമായ അൽമുദേനയിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കാഴ്ചകൾ അർപ്പിക്കുവാൻ തനിക്കൊപ്പം എത്തിച്ചേർന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാപ്പ തന്റെ ഹ്രസ്വമായ സന്ദേശം ആരംഭിച്ചത്. പുത്രസഹജമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതാവിന് ഒരു സുവർണ റോസാപ്പൂവും പാപ്പ സമർപ്പിച്ചു. നൂറ്റാണ്ടുകളായി മാദ്രിദ് നിവാസികൾ വണങ്ങിയിരുന്ന ഈ തിരുസ്വരൂപം ക്രൈസ്തവ പീഡനകാലങ്ങളിൽ കോട്ടയുടെ ചുവരുകളിലെ വിടവുകളിൽ സൂക്ഷിച്ചിരുന്നതും പിന്നീട് യാതൊരു കേടുപാടും കൂടാതെ അത് കണ്ടെത്തിയതും പാപ്പ എടുത്തു പറഞ്ഞു. പുരാതനമായ ഈ ഭക്തി സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്ന ക്രൈസ്തവ വേരുകളെ തിരിച്ചറിയുവാൻ ഏവരെയും സഹായിക്കുമെന്നും ഏവർക്കും ജീവൻ പകർന്നുകൊണ്ട് നമ്മുടെ യാത്രയിൽ മുൻപോട്ടു പോകുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മഹത്തായ പ്രത്യാശയുടെ അടയാളവും കൂടിയാണെന്ന് പാപ്പ പറഞ്ഞു. തകർന്ന ഒരു മതിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ജനതയുമായുള്ള പുതിയ ഒരു കണ്ടുമുട്ടലിന് വഴി തുറന്നതെന്ന് സൂചിപ്പിച്ച പാപ്പ ഇത് വലിയ ഒരു അടയാളമാണെന്നും മതിലുകൾ തകർക്കുന്നത് ഇടങ്ങൾ തുറക്കുകയും സാധ്യതകൾ പുനഃസ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു. സമൂഹത്തിൽ നമ്മെ അകറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി മതിലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പുതിയതും മനോഹരവും ശാശ്വതവുമായ എന്തെങ്കിലും നിർമ്മിക്കുവാൻ മതിലുകൾ തകർക്കുവാൻ നാം തയ്യാറായിരിക്കണം എന്നുള്ളതാണ് അൽമുദേനയിലെ മാതാവ് തന്റെ സാന്നിധ്യവും ഉറപ്പായ സംരക്ഷണവും കൊണ്ട് നമ്മോട് പറയുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കർത്താവ് തന്റെ വിശുദ്ധ ജനത്തോടൊപ്പം നടക്കുന്നുണ്ടെന്നും അവരുടെ ഭയങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ എല്ലാ നല്ല ശ്രമങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും ഏവർക്കും ബോധ്യമുള്ളതിനാൽ വിശ്വാസ സാക്ഷ്യത്തിൽ പതരരുതെന്നും ദൈവപിതാവിന്റെ സ്നേഹനിർഭരമായ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കണമെന്നും പാപ്പ ഏവരെയും ഉദ്ബോധിപ്പിച്ചു. ഒരു കുടുംബത്തിൽ സഹോദരി സഹോദരങ്ങൾ എന്ന നിലയിൽ വസിക്കണമെന്നും കാരുണ്യപ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കണമെന്നും പ്രത്യാശ നഷ്ടപ്പെടുത്തരുതെന്നും സേവനങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അവസാനമായി പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനയും പാപ്പ ചൊല്ലിക്കൊണ്ട് അമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഏവരെയും ഭരമേൽപ്പിച്ചു. പ്രഭാഷണ ശേഷം പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർണ റോസാപ്പൂ സമർപ്പിച്ചു. തുടർന്ന് ആലപിക്കപ്പെട്ട അൽമുദേനയിലെ പരിശുദ്ധ അമ്മയോടുള്ള ഗാനാലാപനത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. മാഡ്രിഡ് അതിരൂപത കത്തീഡ്രലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹത്തിനൊപ്പമുള്ള സമ്മേളനത്തിനായി 6:30 പരിശുദ്ധ പിതാവ് യാത്രയായി. റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്റ്റേഡിയം 1947 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. നിരവധി അറ്റകുറ്റപ്പണികൾക്കും മാറ്റങ്ങൾക്കും വിധേയമായ ഈ സ്റ്റേഡിയത്തിൽ 80,000+ ആളുകൾക്ക് ഇരിപ്പിടമുണ്ട്. 6:30 സ്റ്റേഡിയത്തിലെത്തിയ പാപ്പ ആളുകൾക്കിടയിലൂടെ ഗോൾഫ് കാറിൽ സഞ്ചരിക്കുകയും 7:00 പ്രധാന സ്റ്റേജിലെത്തുകയും ചെയ്തു. അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോയാണ് പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങിൽ സ്വാഗതഗാനവും അതിരൂപതാധ്യക്ഷന്റെ സ്വാഗതപ്രസംഗവും മാഡ്രിഡിനെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. തുടർന്ന് അൽമായ പ്രതിനിധികളുടെയും ഒരു വൈദികന്റെയും ഒരു കുടിയേറ്റ കുടുംബത്തിന്റെയും അടുത്തിടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു യുവാവിന്റെയും സാക്ഷ്യവും ഗാനാലാപനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് അതിരൂപതാ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
3: Buenas tardes. Yo supongo que para un jugador de fútbol hacer un gol en este estadio es
2: മാഡ്രിഡിലെ സാന്തിയാഗോ ബെർണബേയു സ്റ്റേഡിയത്തിൽ ഒത്തുചേർന്ന മാഡ്രിഡ് അതിരൂപതയിലെ വിശ്വാസികളെയും സഭാധികാരികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൃദ്യമായ ഭാഷയിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയത്തിൽ ഗോൾ നേടുന്നത് ജീവിതത്തിലെ ഒരു വലിയ നേട്ടമാണെങ്കിൽ മാഡ്രിഡിലെ സഭ ഇന്ന് ദൈവരാജ്യത്തിനായി ഒരു സൂപ്പർ ഗോൾ നേടിയിരിക്കുകയാണെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. ഈ സന്ധ്യാപ്രാർത്ഥന കേവലമൊരു ചടങ്ങല്ല, മറിച്ച് വിശ്വാസത്തിന്റെ വലിയൊരു ഗീതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ ഒത്തുചേർന്ന് മനോഹരമായ ഒരു സംഗീതം സൃഷ്ടിക്കുന്നതുപോലെ സഭയിലെ അംഗങ്ങളുടെ വ്യത്യസ്തതകൾ ഒത്തുചേർന്ന് ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടണം. കേവലം കണക്കുകളോ വസ്തുതകളോ അല്ല സഭയെ കെട്ടിപ്പടുക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ഒത്തുചേർന്ന് ആലപിക്കുന്ന വിശ്വാസത്തിന്റെ ഗീതമാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. സഭയെ ഒരു സംഗീതാലാപനത്തോടാണ് പാപ്പ ഉപമിച്ചത്. ആരാധനക്രമം എന്നത് നമ്മെ രക്ഷിച്ച ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സ്പെയിൻ എന്ന രാജ്യം സംഗീതത്തെയും നൃത്തത്തെയും സ്നേഹിക്കുന്ന ഒരു ജനതയുടേതാണ്. എന്നാൽ പലപ്പോഴും അവിടെയും നിരാശയും സംഘർഷങ്ങളും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സുവിശേഷം പ്രത്യാശയുടെ വാതിലുകൾ തുറക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. മാദ്രിദ് പോലെയുള്ള വലിയ നഗരങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക തീരുമാനങ്ങൾ എടുക്കുന്ന ഇടങ്ങളാണ്. ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളും പുതിയ ജീവിത സാഹചര്യങ്ങൾ തേടിയെത്തുന്ന പ്രവാസികളും ഇവിടെയുണ്ട്. ഇത്തരമൊരു മഹാനഗരത്തിൽ ക്രിസ്തീയ സാക്ഷ്യമെന്നത് കേവലം ഒരു വികാരമല്ല, മറിച്ച് സ്ഥിരതയുള്ള ഒരു ജീവിത ശൈലിയായി മാറണമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അപ്പസ്തോലന്മാർ സഭയെ സന്തോഷത്തിലേക്ക് വിളിച്ചതുപോലെ സുവിശേഷത്തിന്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സ്വരമായി മാറണമെന്നും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ജ്ഞാനസ്നാനത്തിന്റെ പ്രാധാന്യവും കടമകളും പാപ്പ ചൂണ്ടിക്കാട്ടി. മാമോദീസ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുന്നു. വ്യക്തിപരമായ താൽപ്പര്യങ്ങളും മുൻഗണനകളും ക്രിസ്തുവിൽ ഒന്നിക്കുന്നു. മുന്തിരിച്ചെടിയും ശാഖകളും പോലെ നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ പൊതുനന്മയ്ക്കായി മാറ്റിവെക്കപ്പെടുന്നു. ബാബേൽ ഗോപുരത്തിന്റെ കഥയിൽ മനുഷ്യർ ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേർന്നുവെങ്കിലും അവിടെ ആശയവിനിമയം അസാധ്യമായിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. എന്നാൽ പെന്തക്കുസ്ത അനുഭവം വ്യത്യസ്തതകളെ ആദരിച്ചുകൊണ്ട് ഏകത്വം പണിയുന്ന ഒന്നാണ്. ഏകദാനതയല്ല, മറിച്ച് വൈവിധ്യത്തിലെ ഐക്യമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. തുടർന്ന് തന്റെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിലെ നെഹമിയയുടെ ഉദാഹരണവും പാപ്പ ഉദ്ധരിച്ചു. ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിൽ മുഴുവൻ സമൂഹത്തെയും നെഹമിയ പങ്കാളികളാക്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ പുനർനിർമ്മാണം എന്നാൽ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ചു പണിയുക എന്നതാണ്. അതിന് കേൾവിയും സംവാദവും നീതിയുടെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനമായി മാറണമെന്നും സിനഡൽ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബഹുസ്വരത എന്നത് ക്രമക്കേടല്ല, മറിച്ച് മനുഷ്യത്വം അതിന്റെ ലക്ഷ്യം കണ്ടെത്തുന്ന ഇടമായി മാറുന്നുവെന്നും പാപ്പ പറഞ്ഞു. വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളും ആത്മാക്കളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു മഹത്തായ നഗരമാണ് മാദ്രിദെങ്കിലും ദൈവം നഗരത്തിലെ ഓരോ നിവാസിയെയും വ്യക്തിപരമായി അറിയുന്നുവെന്നും അവിടുത്തെ കാരുണ്യം അനന്തമാണെന്നും അതിനാൽ ഏവരും രക്ഷിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. വലിയ നഗരങ്ങളിൽ അപ്പസ്തോലന്മാർ സഭകൾ സ്ഥാപിച്ചത് അവിടുത്തെ മാറ്റങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയത്തിനടിമപ്പെടാതെ സുവിശേഷ സാക്ഷ്യത്തിലൂടെ നീതിക്കും സത്യത്തിനുമായി ദാഹിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശ നൽകുവാൻ പാപ്പ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. സഭയുടെ ചെറിയ ഘടകങ്ങളിൽ ഇടവക കൗൺസിലുകളും രൂപതാസമിതികളും വെറും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളായി മാറരുതെന്നും അവ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാനുള്ള ഇടങ്ങളായിരിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിന്റെ കുടുംബമായ സഭയിൽ ഏവർക്കും സ്ഥാനമുണ്ടെന്നും നമുക്ക് ലഭിച്ച എല്ലാ സ്നേഹവും പിന്തുണയും തിരികെ നൽകുവാനുള്ള ഒരു മാർഗമാണ് സഭയിലെ സേവനം എന്നതും പാപ്പ അടിവരയിട്ട് പറഞ്ഞു.
4: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണ ശേഷം ഏവരും പ്രാർത്ഥന ചൊല്ലുകയും പാപ്പ ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. സമാപന ഗാനാലാപനത്തിന് ശേഷം വൈകുന്നേരം 8 മണിയോടെ പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക നുൺഷ്യേച്ചറിലേക്ക് കാറിൽ യാത്രയായി. അവിടെ എത്തിയ പാപ്പ ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിച്ചു. ജൂൺ 9 ചൊവ്വാഴ്ച രാവിലെ പരിശുദ്ധ പിതാവിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ആദ്യത്തേത് മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രധാന പ്രദർശന മേള സമുച്ചയമായ ഇഫേമ മാഡ്രിഡിൽ വെച്ച് സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമുള്ള സമ്മേളനമായിരുന്നു. സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും യൂറോപ്പിലെ പ്രധാന എക്സിബിഷൻ സെന്ററുകളിൽ ഒന്നുമായ ഈ സമുച്ചയം വലിയ അന്താരാഷ്ട്ര വ്യാപാരമേളകൾ, പ്രദർശനങ്ങൾ, കോൺഫറൻസുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കപ്പെടുന്ന ഒരിടമാണ്. 1980 സ്ഥാപിക്കപ്പെട്ട ഇവിടെ നിരവധി വലിയ ഹാളുകൾ, കോൺഫറൻസ് സൗകര്യങ്ങൾ, പ്രദർശന സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ 13 പ്രധാന പവലിയനുകളുണ്ട്. 240,000 ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ മൊത്തം ചുറ്റളവ്. രാവിലെ 7 മണിക്ക് അപ്പസ്തോലിക നുൺഷ്യേച്ചറിൽ വിശുദ്ധ ബലിയർപ്പിച്ച പാപ്പ പിന്നീട് ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. തുടർന്ന് 9:30 നൂൺഷേച്ചറിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ പാപ്പ 10 മണിയോടെ ഇഫേമ മാഡ്രിഡ് സമുച്ചയത്തിലേക്ക് കാറിൽ യാത്രയായി. 10:30 അവിടെയെത്തിയ പാപ്പ ഗോൾഫ് കാറിൽ ആളുകൾക്കിടയിലൂടെ സഞ്ചരിക്കുകയും 10:30 സമുച്ചയത്തിന്റെ 3-ാം നമ്പർ പവലിയനിൽ ഒരുക്കപ്പെട്ടിരുന്ന സ്റ്റേജിലേക്കെത്തുകയും ചെയ്തു. മാഡ്രിഡ് അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോയും പരിശുദ്ധപിതാവിനെ അനുഗമിച്ചിരുന്നു. തുടർന്ന് നടന്ന ഔദ്യോഗിക ചടങ്ങിൽ സ്വാഗതഗാനത്തിനുശേഷം വിവിധ സാക്ഷ്യങ്ങളും കലാപരിപാടികളും വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. ഇവയ്ക്കുശേഷം പരിശുദ്ധപിതാവ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
2: മാദ്രിദിലെ തന്റെ അപ്പസ്തോലിക സന്ദർശന വേളയിൽ ഉടനീളം സന്നദ്ധ പ്രവർത്തനം ചെയ്ത ഏവർക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. കർത്താവിനോടും സഭയോടും പാപ്പയോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ് അവരുടെ സാന്നിധ്യവും സേവനങ്ങളും ഈ ദിവസങ്ങളിൽ അവർ നൽകിയതെന്ന് പാപ്പ പറഞ്ഞു. ദൈനംദിന ജോലികളിൽ നിന്നും അവധിയെടുത്തുകൊണ്ട് മുഴുവൻ സമയവും അർപ്പണ മനോഭാവത്തോടെ സേവനം ചെയ്തവരാണ് സന്നദ്ധ പ്രവർത്തകർ എന്നു പറഞ്ഞ പാപ്പ ഹൃദയം, കൈകൾ, ആശയങ്ങൾ, കഴിവുകൾ, പുഞ്ചിരി എന്നിവയിലൂടെയെല്ലാം അവർ നൽകിയ സേവനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെയെന്നും ആശംസിച്ചു. തുടർന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എടുത്തുപറയുന്ന പുളിപ്പിന്റെ ഉപമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂബിലി വർഷത്തിൽ സന്നദ്ധ സേവനം ചെയ്ത അനേകം സഹോദരീ സഹോദരന്മാരെപ്പോലെ മാദ്രിദിൽ സേവനം നടത്തിയവർ സൗജന്യത കൈമുതലാക്കിയ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അടയാളമാണെന്ന് ചൂണ്ടിക്കാണിച്ചു. ഒരു സമൂഹത്തിന്റെ മാനുഷികവും ധാർമ്മികവും ആത്മീയവുമായ ഗുണം വളർത്തുന്ന ഒരു പുളിപ്പാണ് സൗജന്യത എന്നും ഇത് ദൈവത്തിന്റെ നഗരത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യതയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വളർച്ച എന്ന പദം സാമ്പത്തിക തലത്തിലേക്ക് ചുരുക്കപ്പെടുകയും പലിശയുടെയും ലാഭത്തിന്റെയും യുക്തിയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ലോകത്ത് യഥാർത്ഥ യുക്തി, അതായത് സമഗ്ര മനുഷ്യവളർച്ചയനുസരിച്ച് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. യേശുക്രിസ്തു സ്വർഗരാജ്യത്തിലെ പുളിപ്പ് ലോകത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും അവിടുത്തെ യാഗത്തിന്റെ ജലവും രക്തവും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയും ഉപയോഗിച്ചുകൊണ്ട് അത് രോഗബാധിതമായ മനുഷ്യരാശിയെ ഒന്നിപ്പിച്ചുവെന്നും പാപ്പ പറഞ്ഞു. സൂര്യനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുകയും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയവരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹമാണ് ഇതിന്റെയെല്ലാം രഹസ്യമെന്നുള്ളതും പാപ്പ ചൂണ്ടിക്കാട്ടി.
4: പരിശുദ്ധപിതാവിന്റെ പ്രഭാഷണത്തിനുശേഷം നടന്ന സംഗീത പരിപാടിയെ തുടർന്ന് കർദിനാൾ കാനോ പരിശുദ്ധപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധപിതാവ് ഏവർക്കും ആശീർവാദം നൽകി. സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക യാത്രയിൽ മാഡ്രിഡ് നഗരത്തിലെ അവസാന പരിപാടിയായിരുന്ന സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമുള്ള സമ്മേളനത്തിനുശേഷം ഈ യാത്രയുടെ അടുത്ത പാദമായ ബാഴ്സലോണയിലേക്ക് യാത്രയാകാൻ വേണ്ടി സമ്മേളന സ്ഥലത്തുനിന്ന് പരിശുദ്ധപിതാവ് മാഡ്രിഡിലെ അഡോൾഫോ സുവാരെസ് മാഡ്രിഡ് ബരാഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 3 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ 11 മണിയോടെ എത്തിയ പരിശുദ്ധപിതാവ് മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും തുടർന്ന് 11:30 ബാഴ്സലോണയിലേക്ക് യാത്രയാവുകയും ചെയ്തു. 500 കിലോമീറ്ററുകളോളം നീണ്ട വിമാനയാത്രയ്ക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് 12:30 പരിശുദ്ധപിതാവ് ബാഴ്സലോണ ജോസെഫ് താരദിയാസ് ബാഴ്സലോണ എൽ പ്രാത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 8 ഉച്ചമുതൽ June 9 ഉച്ചവരെ നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർ വിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർ വിവരണത്തിലൂടെയാണ് നാം മുൻപോട്ടു പോകുന്നത്. തന്റെ 4-ാമത്തെ വിദേശ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 6-ാം തീയതി ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്രയായ പാപ്പ തലസ്ഥാന നഗരിയായ മാഡ്രിഡിലെത്തുകയും ഔദ്യോഗിക സ്വീകരണമേറ്റുവാങ്ങുകയും ചെയ്തു. തുടർന്ന് രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ച പരിശുദ്ധ പിതാവ് അബലർക്കും ആലംബഹീനർക്കും അഭയമേകുന്ന സേദിയ 24 അഭയകേന്ദ്രം സന്ദർശിക്കുകയും പിന്നീട് വൈകുന്നേരം 600,000 യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ സമ്മേളനം നടത്തുകയും ചെയ്തു. June 7-ാം തീയതി നഗരത്തിലുള്ള സിബേലസ് ചത്തുരത്തിൽ 1,200,000 ആളുകളുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച പരിശുദ്ധ പിതാവ് ഉച്ചകഴിഞ്ഞ് മാഡ്രിഡ് നഗരത്തിലുള്ള അഗസ്റ്റീനിയൻ സമൂഹാംഗങ്ങളെ സന്ദർശിക്കുകയും പിന്നീട് മൂവിസ്റ്റാർ അരീനയിൽ വച്ച് സാംസ്കാരിക, കലാ, സാമ്പത്തിക, സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 8-ാം തീയതി രാവിലെ സ്പെയിനിന്റെ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ പാപ്പ അവിടെയുള്ള ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഏറെ പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിനുശേഷം രാജ്യത്തെ പ്രാദേശിക സഭാനേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പരിശുദ്ധ പിതാവ് മിത്രാൻ സമിതിയുടെ മന്ദിരത്തിലെത്തുകയും അവർക്കൊപ്പം സമയം ചിലവിടുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക നുൻഷ്യേച്ചറിലേക്ക് തിരികെ പോവുകയും അവിടെ രാജ്യത്തെ മിത്രാന്മാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തതുവരെയുള്ള വിവരണമാണ് കഴിഞ്ഞ ദിവസം വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അതിന്റെ വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലൂടെയും റേഡിയോയിലൂടെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത്. June 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് 4 മുതൽ നുൻഷ്യേച്ചറിൽ വച്ചു നടന്ന ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കു ശേഷമുള്ള പരിശുദ്ധ പിതാവിന്റെ പ്രധാന പരിപാടികൾ വൈകുന്നേരം അൽമുദേനയിൽ പരിശുദ്ധമ്മയുടെ പേരിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രാർത്ഥന, സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹവുമൊത്തുള്ള പ്രാർത്ഥനാ സമ്മേളനം എന്നിവയായിരുന്നു. June 8-ാം തീയതി അൽമുദേനയിലുള്ള സെന്റ് മേരി ലറയാൽ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കും പരിശുദ്ധമ്മയോടുള്ള വണക്കത്തിനുമായി വൈകുന്നേരം 5:30 പാപ്പ കാറിൽ യാത്രയായി. 1879-ൽ പരിശുദ്ധമ്മയ്ക്കു വേണ്ടി ഒരു സ്മാരകമായി പണിചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ തയ്യാറെടുപ്പുകൾക്കു ശേഷം 1883-ൽ കല്ലിട്ട ഈ സമുച്ചയം എന്നാൽ പിന്നീട് ലിയോ 13-ാമൻ പാപ്പ മാഡ്രിഡ് രൂപത സ്ഥാപിച്ചതോടെ കത്തീഡ്രൽ ദേവാലയമാക്കി മാറ്റാൻ തീരുമാനിക്കപ്പെടുകയായിരുന്നു. 1911-ൽ മാത്രമാണ് ഈ ദേവാലയത്തിന്റെ ക്രിപ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പിന്നീട് യുദ്ധങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും മൂലം വിവിധ തടസ്സങ്ങൾ നേരിട്ട ഈ പണികൾ അവസാനിച്ചത് 1993-ലാണ്. സ്പെയിനിലേക്കുള്ള തന്റെ 4-ാമത്തെയും തന്റെ പൊന്തിഫിക്കേറ്റിലെ 59-ാമത്തെയും അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി രാജ്യത്തെത്തിയ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയാണ് 1993 June 15 ഈ ദേവാലയം കൂദാശ ചെയ്തത്. നുൻഷ്യേച്ചറിൽ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ അതിമനോഹരമായ ദേവാലയത്തിൽ വൈകുന്നേരം 6 മണിയോടെ എത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസേ കോബോ കാനോയും സഹായമെത്രാനും ഉൾപ്പെടുന്ന സംഘം സ്വാഗതം ചെയ്തു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ പ്രാരംഭഗാനത്തിനുശേഷം അതിരൂപതാധ്യക്ഷൻ പാപ്പായെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. തുടർന്നു നടന്ന പ്രാർത്ഥനയ്ക്കും സുവിശേഷ വായനയ്ക്കും ശേഷം പരിശുദ്ധ പിതാവ് വചന സന്ദേശം നൽകി.
3: Saludo con afecto a todos vosotros, hermanos y hermanas, que con alegría y fervor os unís hoy al homenaje a Nuestra Señora de la Almudena, madre protectora de esta arquidiócesis, durante el cual pondré a sus pies la rosa de oro.
2: മാതൃ ദദ്രൂപതയുടെ മാതാവും സംരക്ഷകയുമായ അൽമുദേനയിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കാഴ്ചകൾ അർപ്പിക്കുവാൻ തനിക്കൊപ്പം എത്തിച്ചേർന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാപ്പ തന്റെ ഹ്രസ്വമായ സന്ദേശം ആരംഭിച്ചത്. പുത്രസഹജമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതാവിന് ഒരു സുവർണ റോസാപ്പൂവും പാപ്പ സമർപ്പിച്ചു. നൂറ്റാണ്ടുകളായി മാദ്രിദ് നിവാസികൾ വണങ്ങിയിരുന്ന ഈ തിരുസ്വരൂപം ക്രൈസ്തവ പീഡനകാലങ്ങളിൽ കോട്ടയുടെ ചുവരുകളിലെ വിടവുകളിൽ സൂക്ഷിച്ചിരുന്നതും പിന്നീട് യാതൊരു കേടുപാടും കൂടാതെ അത് കണ്ടെത്തിയതും പാപ്പ എടുത്തു പറഞ്ഞു. പുരാതനമായ ഈ ഭക്തി സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്ന ക്രൈസ്തവ വേരുകളെ തിരിച്ചറിയുവാൻ ഏവരെയും സഹായിക്കുമെന്നും ഏവർക്കും ജീവൻ പകർന്നുകൊണ്ട് നമ്മുടെ യാത്രയിൽ മുൻപോട്ടു പോകുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മഹത്തായ പ്രത്യാശയുടെ അടയാളവും കൂടിയാണെന്ന് പാപ്പ പറഞ്ഞു. തകർന്ന ഒരു മതിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ജനതയുമായുള്ള പുതിയ ഒരു കണ്ടുമുട്ടലിന് വഴി തുറന്നതെന്ന് സൂചിപ്പിച്ച പാപ്പ ഇത് വലിയ ഒരു അടയാളമാണെന്നും മതിലുകൾ തകർക്കുന്നത് ഇടങ്ങൾ തുറക്കുകയും സാധ്യതകൾ പുനഃസ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു. സമൂഹത്തിൽ നമ്മെ അകറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി മതിലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പുതിയതും മനോഹരവും ശാശ്വതവുമായ എന്തെങ്കിലും നിർമ്മിക്കുവാൻ മതിലുകൾ തകർക്കുവാൻ നാം തയ്യാറായിരിക്കണം എന്നുള്ളതാണ് അൽമുദേനയിലെ മാതാവ് തന്റെ സാന്നിധ്യവും ഉറപ്പായ സംരക്ഷണവും കൊണ്ട് നമ്മോട് പറയുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കർത്താവ് തന്റെ വിശുദ്ധ ജനത്തോടൊപ്പം നടക്കുന്നുണ്ടെന്നും അവരുടെ ഭയങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ എല്ലാ നല്ല ശ്രമങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും ഏവർക്കും ബോധ്യമുള്ളതിനാൽ വിശ്വാസ സാക്ഷ്യത്തിൽ പതരരുതെന്നും ദൈവപിതാവിന്റെ സ്നേഹനിർഭരമായ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കണമെന്നും പാപ്പ ഏവരെയും ഉദ്ബോധിപ്പിച്ചു. ഒരു കുടുംബത്തിൽ സഹോദരി സഹോദരങ്ങൾ എന്ന നിലയിൽ വസിക്കണമെന്നും കാരുണ്യപ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കണമെന്നും പ്രത്യാശ നഷ്ടപ്പെടുത്തരുതെന്നും സേവനങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അവസാനമായി പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനയും പാപ്പ ചൊല്ലിക്കൊണ്ട് അമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഏവരെയും ഭരമേൽപ്പിച്ചു.
4: പ്രഭാഷണശേഷം പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർണ റോസാപ്പൂ സമർപ്പിച്ചു. തുടർന്ന് ആലപിക്കപ്പെട്ട അൽമുദേനയിലെ പരിശുദ്ധ അമ്മയോടുള്ള ഗാനാലാപനത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. മാഡ്രിഡ് അതിരൂപത കത്തീഡ്രലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹത്തിനൊപ്പമുള്ള സമ്മേളനത്തിനായി 6:30 പരിശുദ്ധ പിതാവ് യാത്രയായി. റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്റ്റേഡിയം 1947 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. നിരവധി അറ്റകുറ്റപ്പണികൾക്കും മാറ്റങ്ങൾക്കും വിധേയമായ ഈ സ്റ്റേഡിയത്തിൽ 80,000-ലധികം ആളുകൾക്ക് ഇരിപ്പിടമുണ്ട്. 6:30 സ്റ്റേഡിയത്തിലെത്തിയ പാപ്പ ആളുകൾക്കിടയിലൂടെ ഗോൾഫ് കാറിൽ സഞ്ചരിക്കുകയും 7:00 പ്രധാന സ്റ്റേജിലെത്തുകയും ചെയ്തു. അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോയാണ് പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങിൽ സ്വാഗതഗാനവും അതിരൂപതാധ്യക്ഷന്റെ സ്വാഗതപ്രസംഗവും മാഡ്രിഡിനെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. തുടർന്ന് അൽമായ പ്രതിനിധികളുടെയും ഒരു വൈദികന്റെയും ഒരു കുടിയേറ്റ കുടുംബത്തിന്റെയും അടുത്തിടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു യുവാവിന്റെയും സാക്ഷ്യവും ഗാനാലാപനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് അതിരൂപതാ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
3: Buenas tardes. Yo supongo que para un jugador de fútbol hacer un gol en este estadio es
2: മാഡ്രിഡിലെ സാന്തിയാഗോ ബെർണബേയു സ്റ്റേഡിയത്തിൽ ഒത്തുചേർന്ന മാഡ്രിഡ് അതിരൂപതയിലെ വിശ്വാസികളെയും സഭാധികാരികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൃദ്യമായ ഭാഷയിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയത്തിൽ ഗോൾ നേടുന്നത് ജീവിതത്തിലെ ഒരു വലിയ നേട്ടമാണെങ്കിൽ മാഡ്രിഡിലെ സഭ ഇന്ന് ദൈവരാജ്യത്തിനായി ഒരു സൂപ്പർ ഗോൾ നേടിയിരിക്കുകയാണെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. ഈ സന്ധ്യാപ്രാർത്ഥന കേവലമൊരു ചടങ്ങല്ല, മറിച്ച് വിശ്വാസത്തിന്റെ വലിയൊരു ഗീതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ ഒത്തുചേർന്ന് മനോഹരമായ ഒരു സംഗീതം സൃഷ്ടിക്കുന്നതുപോലെ
5: സഭയിലെ അംഗങ്ങളുടെ വ്യത്യസ്തതകൾ ഒത്തുചേർന്ന് ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടണം. കേവലം കണക്കുകളോ വസ്തുതകളോ അല്ല സഭയെ കെട്ടിപ്പടുക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ഒത്തുചേർന്ന് ആലപിക്കുന്ന വിശ്വാസത്തിന്റെ ഗീതമാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. സഭയെ ഒരു സംഗീതാലാപനത്തോടാണ് പാപ്പ ഉപമിച്ചത്. ആരാധനക്രമം എന്നത് നമ്മെ രക്ഷിച്ച ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സ്പെയിൻ എന്ന രാജ്യം സംഗീതത്തെയും നൃത്തത്തെയും സ്നേഹിക്കുന്ന ഒരു ജനതയുടേതാണ്. എന്നാൽ പലപ്പോഴും അവിടെയും നിരാശയും സംഘർഷങ്ങളും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സുവിശേഷം പ്രത്യാശയുടെ വാതിലുകൾ തുറക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. മാദ്രിദ് പോലെയുള്ള വലിയ നഗരങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക തീരുമാനങ്ങൾ എടുക്കുന്ന ഇടങ്ങളാണ്. ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളും പുതിയ ജീവിത സാഹചര്യങ്ങൾ തേടിയെത്തുന്ന പ്രവാസികളും ഇവിടെയുണ്ട്. ഇത്തരമൊരു മഹാനഗരത്തിൽ ക്രിസ്തീയ സാക്ഷ്യമെന്നത് കേവലം ഒരു വികാരമല്ല, മറിച്ച് സ്ഥിരതയുള്ള ഒരു ജീവിത ശൈലിയായി മാറണമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അപ്പസ്തോലന്മാർ സഭയെ സന്തോഷത്തിലേക്ക് വിളിച്ചതുപോലെ സുവിശേഷത്തിന്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സ്വരമായി മാറണമെന്നും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ജ്ഞാനസ്നാനത്തിന്റെ പ്രാധാന്യവും കടമകളും പാപ്പ ചൂണ്ടിക്കാട്ടി. മാമോദീസ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുന്നു. വ്യക്തിപരമായ താൽപ്പര്യങ്ങളും മുൻഗണനകളും ക്രിസ്തുവിൽ ഒന്നിക്കുന്നു. മുന്തിരിച്ചെടിയും ശാഖകളും പോലെ നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ പൊതുനന്മയ്ക്കായി മാറ്റിവെക്കപ്പെടുന്നു. ബാബേൽ ഗോപുരത്തിന്റെ കഥയിൽ മനുഷ്യർ ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേർന്നുവെങ്കിലും അവിടെ ആശയവിനിമയം അസാധ്യമായിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. എന്നാൽ പെന്തക്കുസ്താനുഭവം വ്യത്യസ്തതകളെ ആദരിച്ചുകൊണ്ട് ഏകത്വം പണിയുന്ന ഒന്നാണ്. ഏകദാനതയല്ല, മറിച്ച് വൈവിധ്യത്തിലെ ഐക്യമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. തുടർന്ന് തന്റെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിലെ നെഹമിയയുടെ ഉദാഹരണവും പാപ്പ ഉദ്ധരിച്ചു. ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിൽ മുഴുവൻ സമൂഹത്തെയും നെഹമിയ പങ്കാളികളാക്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ പുനർനിർമ്മാണം എന്നാൽ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ചു പണിയുക എന്നതാണ്. അതിന് കേൾവിയും സംവാദവും നീതിയുടെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനമായി മാറണമെന്നും സിനഡൽ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബഹുസ്വരത എന്നത് ക്രമക്കേടല്ല, മറിച്ച് മനുഷ്യത്വം അതിന്റെ ലക്ഷ്യം കണ്ടെത്തുന്ന ഇടമായി മാറുന്നുവെന്നും പാപ്പ പറഞ്ഞു. വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളും ആത്മാക്കളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു മഹത്തായ നഗരമാണ് മാദ്രിദെങ്കിലും ദൈവം നഗരത്തിലെ ഓരോ നിവാസിയെയും വ്യക്തിപരമായി അറിയുന്നുവെന്നും അവിടുത്തെ കാരുണ്യം അനന്തമാണെന്നും അതിനാൽ ഏവരും രക്ഷിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. വലിയ നഗരങ്ങളിൽ അപ്പസ്തോലന്മാർ സഭകൾ സ്ഥാപിച്ചത് അവിടുത്തെ മാറ്റങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയത്തിനടിമപ്പെടാതെ സുവിശേഷ സാക്ഷ്യത്തിലൂടെ നീതിക്കും സത്യത്തിനുമായി ദാഹിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശ നൽകുവാൻ പാപ്പ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. സഭയുടെ ചെറിയ ഘടകങ്ങളിൽ ഇടവക കൗൺസിലുകളും രൂപതാസമിതികളും വെറും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളായി മാറരുതെന്നും അവ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാനുള്ള ഇടങ്ങളായിരിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിന്റെ കുടുംബമായ സഭയിൽ ഏവർക്കും സ്ഥാനമുണ്ടെന്നും നമുക്ക് ലഭിച്ച എല്ലാ സ്നേഹവും പിന്തുണയും തിരികെ നൽകുവാനുള്ള ഒരു മാർഗമാണ് സഭയിലെ സേവനം എന്നതും പാപ്പ അടിവരയിട്ട് പറഞ്ഞു.
4: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണശേഷം ഏവരും പ്രാർത്ഥന ചൊല്ലുകയും പാപ്പ ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. സമാപന ഗാനാലാപനത്തിനു ശേഷം വൈകുന്നേരം 8 മണിയോടെ പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് കാറിൽ യാത്രയായി. അവിടെ എത്തിയ പാപ്പ ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിച്ചു. ജൂൺ 9 ചൊവ്വാഴ്ച രാവിലെ പരിശുദ്ധ പിതാവിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ആദ്യത്തേത് മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രധാന പ്രദർശന മേള സമുച്ചയമായ ഇഫേമ മാഡ്രിഡിൽ വെച്ച് സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമുള്ള സമ്മേളനമായിരുന്നു. സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും യൂറോപ്പിലെ പ്രധാന എക്സിബിഷൻ സെന്ററുകളിൽ ഒന്നുമായ ഈ സമുച്ചയം വലിയ അന്താരാഷ്ട്ര വ്യാപാരമേളകൾ, പ്രദർശനങ്ങൾ, കോൺഫറൻസുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കപ്പെടുന്ന ഒരിടമാണ്. 1980 സ്ഥാപിക്കപ്പെട്ട ഇവിടെ നിരവധി വലിയ ഹാളുകൾ, കോൺഫറൻസ് സൗകര്യങ്ങൾ, പ്രദർശന സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ 13 പ്രധാന പവലിയനുകളുണ്ട്. 240,000 ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ മൊത്തം ചുറ്റളവ്. രാവിലെ 7 മണിക്ക് അപ്പസ്തോലിക നുൺഷേച്ചറിൽ വിശുദ്ധ ബലിയർപ്പിച്ച പാപ്പ പിന്നീട് ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. തുടർന്ന് 9:30 നൂൺഷേച്ചറിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ പാപ്പ 10 മണിയോടെ ഇഫേമ മാഡ്രിഡ് സമുച്ചയത്തിലേക്ക് കാറിൽ യാത്രയായി. 10:30 അവിടെ എത്തിയ പാപ്പ ഗോൾഫ് കാറിൽ ആളുകൾക്കിടയിലൂടെ സഞ്ചരിക്കുകയും 10:30 സമുച്ചയത്തിന്റെ 3-ാം നമ്പർ പവലിയനിൽ ഒരുക്കപ്പെട്ടിരുന്ന സ്റ്റേജിലേക്കെത്തുകയും ചെയ്തു. മാഡ്രിഡ് അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോയും പരിശുദ്ധപിതാവിനെ അനുഗമിച്ചിരുന്നു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ സ്വാഗതഗാനത്തിനുശേഷം വിവിധ സാക്ഷ്യങ്ങളും കലാപരിപാടികളും വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. ഇവയ്ക്കുശേഷം പരിശുദ്ധപിതാവ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
5: മാദ്രിദിലെ തന്റെ അപ്പസ്തോലിക സന്ദർശനവേളയിൽ ഉടനീളം സന്നദ്ധ പ്രവർത്തനം ചെയ്ത ഏവർക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. കർത്താവിനോടും സഭയോടും പാപ്പയോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ് അവരുടെ സാന്നിധ്യവും സേവനങ്ങളും ഈ ദിവസങ്ങളിൽ അവർ നൽകിയതെന്ന് പാപ്പ പറഞ്ഞു. ദൈനംദിന ജോലികളിൽ നിന്നും അവധിയെടുത്തുകൊണ്ട് മുഴുവൻ സമയവും അർപ്പണ മനോഭാവത്തോടെ സേവനം ചെയ്തവരാണ് സന്നദ്ധ പ്രവർത്തകർ എന്നു പറഞ്ഞ പാപ്പ ഹൃദയം, കൈകൾ, ആശയങ്ങൾ, കഴിവുകൾ, പുഞ്ചിരി എന്നിവയിലൂടെയെല്ലാം അവർ നൽകിയ സേവനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെയെന്നും ആശംസിച്ചു. തുടർന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എടുത്തുപറയുന്ന പുളിപ്പിന്റെ ഉപമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂബിലി വർഷത്തിൽ സന്നദ്ധ സേവനം ചെയ്ത അനേകം സഹോദരീ സഹോദരന്മാരെപ്പോലെ മാദ്രിദിൽ സേവനം നടത്തിയവർ സൗജന്യത കൈമുതലാക്കിയ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അടയാളമാണെന്ന് ചൂണ്ടിക്കാണിച്ചു. ഒരു സമൂഹത്തിന്റെ മാനുഷികവും ധാർമ്മികവും ആത്മീയവുമായ ഗുണം വളർത്തുന്ന ഒരു പുളിപ്പാണ് സൗജന്യത എന്നും ഇത് ദൈവത്തിന്റെ നഗരത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യതയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വളർച്ച എന്ന പദം സാമ്പത്തിക തലത്തിലേക്ക് ചുരുക്കപ്പെടുകയും പലിശയുടെയും ലാഭത്തിന്റെയും യുക്തിയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ലോകത്ത് യഥാർത്ഥ യുക്തി, അതായത് സമഗ്ര മനുഷ്യവളർച്ചയനുസരിച്ച് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിലെ പുളിപ്പ് ലോകത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും അവിടുത്തെ യാഗത്തിന്റെ ജലവും രക്തവും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയും ഉപയോഗിച്ചുകൊണ്ട് അത് രോഗബാധിതമായ മനുഷ്യരാശിയെ ഒന്നിപ്പിച്ചുവെന്നും പാപ്പ പറഞ്ഞു. സൂര്യനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുകയും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയവരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹമാണ് ഇതിന്റെയെല്ലാം രഹസ്യമെന്നുള്ളതും പാപ്പ ചൂണ്ടിക്കാട്ടി.
4: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിനു ശേഷം നടന്ന സംഗീത പരിപാടിയെ തുടർന്ന് കർദിനാൾ കാനോ പരിശുദ്ധ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക യാത്രയിൽ മാഡ്രിഡ് നഗരത്തിലെ അവസാന പരിപാടിയായിരുന്ന സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമുള്ള സമ്മേളനത്തിനുശേഷം ഈ യാത്രയുടെ അടുത്ത പാദമായ ബാഴ്സലോണയിലേക്ക് യാത്രയാകാൻ വേണ്ടി സമ്മേളന സ്ഥലത്തുനിന്ന് പരിശുദ്ധ പിതാവ് മാഡ്രിഡിലെ അഡോൾഫോ സുവാരസ് മാഡ്രിഡ് ബരാഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 3 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ 11 മണിയോടെ എത്തിയ പരിശുദ്ധ പിതാവ് മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും തുടർന്ന് 11:30 ബാഴ്സലോണയിലേക്ക് യാത്രയാവുകയും ചെയ്തു. 500 കിലോമീറ്ററുകളോളം നീണ്ട വിമാനയാത്രയ്ക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് 12:30 പരിശുദ്ധ പിതാവ് ബാഴ്സലോണ ജോസഫ് താരദിയാസ് ബാഴ്സലോണ എൽ പ്രാത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.